ദുർലഭം സ്വർഗരാജന നദുർലഭം ഭോജനം ഭിജനം നദുർലഭം സ്വച്ഛ അംബര നദുർലഭം സൂത മിത്ര പരാത പാദവ നദുർലഭം പന്ത വിലാസ നദുർലഭം പന്ത വിലാസ നദുർലഭം വിദ്യാ പ്രവീണ നദുർലഭം ചതുർ ചഞ്ചല